തിയബാ മീഹും നമാദുക്കും അവധ് വെജ്ജിയ തിയബാ മീഹും അള്ളോ ഹന്ദുമക്കും ഉളേഷ് കൊളത്തിബേ ഹാലുകയ്യായ് ഇഷീന്ദെത്തിബേ ഹാലുകയ്യായ് ഒഷോവെത്തിബേ ഹാലുകൈ അതി ത്യബാ മീഹുന്ന അമാം കല്ലിബിജ് ഹിന്ദക്കു നമാദ് ഫുരിഹമക്കോ കായും ഖുരാഷ് ഹമകശവറും നമാദക്കീ മുഅ്മിൻ തക്കുംഗെ മച്ച വകുത്തു കണ്ടെളുകെങ്ങു ഫർലുക്കം ഗാവേ.

0: למה לקוף בהור? למה?
1: ചുവപ്പ് നിറത്തിലെ സാരിയിൽ ഞങ്ങൾ എല്ലാം ഡേഞ്ചർ ആണല്ലോ. ചുവപ്പ് നിറത്തിലെ സാരിയിൽ ഞങ്ങൾ എല്ലാം ഡേഞ്ചർ.

ഓഡിയോ വാഹക അസ്സലാമു അലൈക്കും ഓഡിയോ വാഹക മി പ്രോഗ്രാം ദുരാഗാതും അഡോസുമുങ്ങെന്നവ ഹുരിയ ഫരാത്തക പ്രോഗ്രാംഗെ ഫരാത്തു മർഹബ പ്രോഗ്രാം ആയിക്കീഗ മി ഹഫ്ത കുറിയത്താണി അൾഗുൻ ഷാഹുദ മഹ്മൂദ് ഓഡിയോ വാഹക മിഹാറുമെ മിഗനെസ്സെനി ബിമ്മ ഇബ്രാഹിം വഹീദ് കെ ഇഷ്ക് മി വാഹക മി ഹഫ്താഗ മിഗനെസ്തെനി മി വാഹകയഗെ എഗാരവണ ബ ವಾಹಕ ಹುಂತೆರಿನ ಹುಷಾಳಾದೇನಿ ಫಾತ್ಮತ್ ಸಮಾ.

0: ഫർഹാദ്ഗെ അടു ദിവഹി എഫ് എം ദിവഹി നായകു.
1: സ്പോർട്സ് ബീറ്റ്. സ്പോർട്സ് ബീറ്റ്.